ഖുർആനക്കും ഫർബദത്ത ലുഹലവി ഫുണു ഫുണു കൊല്ലവേനെ നമ നുവത ബിങ്കണു കുതി കുതി കൊല്ലവേന നമ നുവത മർവെഫാവാ മിഹുന്ന വാഹക ദെക്കേന നമ എ ഖുർആനകി മിയെ അതി കേത്ത ഹുരിഹാ അമ്രെ കുരവും വനി അല്ലാഹശേ ഫഹെ അല്ലാഹ് ഇരാദ കുറവാ നമ എമ്മെഹാ മീസകുന്ന തെതുമകു ദക്കവാ ഫാനകം ഈമാവി മീഹുന്ന നേങ്ങേ ഹെയ്യെ കാഫിർവി മീഹുന്ന എവരെ കുറി കന്തത്തക്കും ആഫായത്ത ജഹി നുവത എ ആഫായത്ത എവരെങ്കെ ഗോവത്തി ഗെതുറാ കാര്യം ഔം ഫിലാനുദേ അല്ലാഹുഗെ വഅദുഫുളു അത്വെജ്ജോമ ദാന്ദിനെ ഹമ കശ്വറും അല്ലാഹു വഅദാ ഖിലാഫെ ഒടിയെന്നുഗന്നവത്തെ.

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യ ഗടുക എമ്മെഹായ ഹുതിരണ വരങ്ങു ഫാവരി വര പാചവരി ഹെതുരക്കങ്ങ ഇതമു മേതുക പ്രോഗ്രാം ആയിക്കി മി ബദ്ദൽ കൊല്ലി അൽഗൻ നാഫിസ അബ്ദുൽ റഷീദ്. അതെ മെതെ സൽഗൻമെങ്ക പ്രോഗ്രാം അക്കടി തിരിഹ ഹമയ കുറിയ കെന്താണ ഗുരിഹ ബാത്ത കാക്കിക മെതെ സൽഗൻമെങ്ക പ്രോഗ്രാം കുറിയ കെന്താണി മേതുക താരിഹ ബലാലാർ മെതക്കി ഹഫ്താകെ ഹോണിഹിരു ദിവസ് ഹൈ സുൽഹിജ്ജ സാദസ്തേക സാളി സത്തെ തേവിസ് മെ ദേഹ സബ്ബീസ് ദെങ് റോണുനക്ക മെഹാനാളുകൾ മെങ്കു നമിത നഗതകി നഗതകി റോണുനക്കത്തും ഹതർവണ ദിവസ് വേദസൽഗൻ മെങ് പ്രോഗ്രാം കുരിമിസ് ഫാഹ കുലുഗുതം അക്കടി തിരിഹാ ഹമയ കുരിയ കെന്തായരുക എഹൻ ദോസ്തേക്കെ ഗുദ ഹഫ്താഗെ ഹൊണിഹിരു ദുവ ഗെന്താ ഗുതം അളുകൾ മെങ്ക പ്രോഗ്രാം ഇസ് കുരിയ കെന്താണി മേദിക പ്രോഗ്രാം ആയിക്കീഗ മി ബത്തൽ കുരണി അളുകൾ നാഫിസ
1: ദെങ് അളുകൾ ഷാക്കർ ഗത
0: ഷാക്കർ കീനത്തോ
1: അളുകൾ ലൈവർ അളുകൾ
0: വര പാചരി ഹിദ്രക്കങ്ങെ ദി
1: അളുകൾ ഫറാത്തൻ സിഗത നാഫിസ ഷാഹുര ബെ ഫുന്ന മേ ദിവസം അളുമെ മൗദവെ ഒന്നാടക്കന്ത പേപ്പണിഗത്ത മേദക മൗദവ കീ അളുമെന്തേ ഹമ ചുട്ടിയ ഫുറം എമ്മെ തയ്യാറും കണ്ണേ മിതന്നെ ബൈബെ ഫുറം ഫുറാവടേ കണ്ണേ എം അളവന് മേത്തി മൗദവ വരമ്പട ചുട്ടിയ ഗുളവാദാഫിംഗ തളവന് മിതന്നണി ചുട്ടിയെത്തായാലും സമാധക്കം ദേഞ്ചിയെ കണ്ടത്തേക്കോ ബേഹയ്യേത്തു ഹിംഗ് ഇവിടെയാണിങ്ങത്തോ ചുട്ടിയെ ഫുറാവടേ അർത്ഥി ബേഫളും ബല്ലവഞ്ചിയെ ബൈക്കം കണ്ണാണെ ഏത്രേ മീ ദെൻ ഗേങ്ങേതോ ഗെദൂക്കോ വടയന്നുവാർ ബല്ലവഞ്ചേ കാന്തത്തക്ക ദെൻ വടയന്നുവാ തണക്ക ഗുളേ ഗൊത്തും ദെൻ ബല്ലവഞ്ചേ കാന്തത്തക്ക മി കാലത്തക്ക മെ ഹുണ്ണാണ് കണ്ണേങ്ങെ
0: എത്ര ഗൊസ് ഉളെ ഉളുമുക സമാകം ദെഞ്ചേ കാന്തത്തക്കെ ഹുണ്ണാണ് ദത്തോ അമ രാജ്യ തെരിയ വെസ് വരഗ്ഗിന ബയക്ക ബ ഫുറാ ഹമയാകിക രാജ്യ ബേര വെസ് താണെ ഹിമ മി തന്തന ദായിരു സമാകം ദെഞ്ചേ കാന്തത്തക്ക ഗൊസ് സമാകം ദെഞ്ചേ മുഹിമ കാന്തത്ത വെസ് ഹുണ്ണാണ് ദത്തോ
1: ആ ദേമേ ഹുലിഹകമ കൈകിങ്ങേതോ ചുട്ടിയ ദാ സമാകം ദെഞ്ചേ കാന്തത്തേ കോ ബൈ ഹയളോണ മി ധന്യവാദന ഹിമേദ സളമെന്ന ഹമ ഫോണും തിവേ ഫോണും കൊടുവാൻ നന്നോട് കൊടുവാക്കം വിചാരണം ബേൻ കുറനെ എൻ നമ്പറെ തിനത്തിന ഹത്തർ സുമെ ഹൈ സുമെ ഹൈ പി എസ് എം എ ബേണു കുറവാൻ തിവേ ഫോണ് നന്നോട്ട് കൊടുവേനെ അധികം ഹെമ്മെ പി എസ് എം എ ബേണു കുറവാൻ ലവ് സെക്വസ്റ്റ് കുറവേനെ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെതുവെരികമ്മായകു
0: എക്വെരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: കുളിവർത്തകെ ടിക്ടോക് വീഡിയോ ചലഞ്ച്
1: തിരശുക കുളെ ഈദ് കുളിവർത്തകെ വീഡിയോ ത അളുഗൻ മെന്ന ഹിസ്സാ കുറവ്വ
0: എമ്മിനിട്ടാ തിരിസ്സികുന്താ ദെമെതുഗെ കുറു വീഡിയോ എ ദിവേ രാജ്യെ ഗടുഗെ ടെലഗ്രാം നമ്പർ ഹത്തെ തിനം എകെ ഹയനോയ് ഫൈനോയ് കപ്പുണുവ
1: ഏഹുൻ തെരിം ഫോണുവ വീഡിയോ ത ദിവേ രാജ്യെ ഗടുഗെ ടിക്ടോക് പേജ് അപ്ലോഡ് കുറാട്
0: emme gina views dibe video in hushadi farataka enghas rufia ge phasa ge naam
2: nasib periya yulan kurani me 23 wana dogere dibe rajye gaduge tiktok live ge tere eedu kulivartauge tiktok video challenge enghas 17 40 nu kilohertz medium wave adi 89 megahertz fm band hame kani dibe rajye gadu

0: അതെയേ, ഹാദാ ഉഫായഫം എത്തിയിരി കീന വീ അണക്ക
1: നൂനെ മാ ബൊടുക്കമ്മ നൂ
0: തിയുളണേക്ക് കുടക്കമ്മ വെകനു തെതബുണ പദ കൊങ്കാൽക്കമെത്ത വീ
1: അല്ലേ കമെണ്ണുവേ എവ്വസ് കമകാണുലാവ് സമ ഉഫാവതാണു
0: ആ എവ്വസ് കമകാണുലാവസ് ഉഫാവതാണ് ഏക്കമ്മക്കു ഇരം വെണ്ണുവാണെങ്കെ ആന വര രംഗളം ഇരം തണ്ണമേ
1: ഓ എഹെന്ത അസ്ലുവസ് പുണന്ത അമ്മ വര പൊടുക്കമെ വേഗമ്മി ഉളനി
0: എനിക്ക കൊങ്കമെ
1: ഇങ്കേത ദുണി ആ പാറു മിനു ഗ്യാസ് ഹെറുണി മകെ ഹിത ജഹം വെകന്തിയെ തെങ്ങിത്തുര ഫസേ ഹനുവാണ വര
0: തെങ്കിനെ ഹതാണി തിക്കമുഗ കുരവേണി കൊങ്കമെ അണക്ക മലങ്കൊളക്കും ഫസേ ഹണു കുരവേണത
1: ആ മലങ്കൊളൻ അളാകെ ഫസേ വാവാരവുര മാ ഫുണ തീരു ഹെരി ഫഹുരി
0: അസ്താ ഏ എ കാക്കുത കൊന്താക്കും ഫിണു മിയെ
1: ആരാ ബുണന്ത ഈ വാ ഫിരിഹൻ ഏ വാ രീതി ഫിരിഹൻ ഏറ ഹിങ്കുമേ ഏറ പേലുമേ ദിലോ ലോകേ ഹുരി തൂണുക മകേ മുളിൻ ലിയേളി കൊഷിച്ച
0: ഏ ദിവസ തണക്ക
1: ദിവസ ഏ കൈയഗി
0: നസീബണ്ണു കൊന്താക്കും ഫെനുണി
1: ആരും ദിയ റെസ്റ്റോറൻ്റക്കു
0: ഓ
1: വധികൻ ഏതം ഫെനുണി മവസ് ദിലോ പൊടുക്കൊക്കെ മഷം ഇന്ദവുണി പാലം ഹിതുഗെ തെരെ ഏറു പാറു പാറ കിയമുന്തിയെ കൊല്ലാവ ഇക്കങ്ങിഗേത
0: കൊല്ലവേ

0: അസ്സലാമു അലൈക്കും എമ്മെ അഹന്തരീണ വരപ്പാച്ചവരെ അതി ഉഫാവരി വകുത്ത് കൊളക്കങ്ങതെമോ ഹിത്തവകെ മാമലാമിന് മിയതുക പ്രോഗ്രാമായക്കോ മീ ബത്തൽ കൊല്ലി അഴുകണ്ടേശത് നസീം മിയതുക പ്രോഗ്രാമുക ദരിൻ തർബിയത് കുറുമുക വിസ്ന അതി സമാൽക്കന്നെ ജയ മുഹിമു കമകാകുലേകത്തും വാഹക തക്കാലാണ് ദരിൻ തർബിയത് കുറുമുക എമ്മെ പോടു സിമ്മായ നഗമുന്ത എപ്പയക്കി മാമ ഫാ നോത ബെൽനിവരിൻ ബെൽനിവരിൻ മീ മസക്ക കുറിക്കമുക വിയസ് മുജ്തമോകെ ഹുരിയാ ഫരാത്തക്കും അതി ആയിലാകെ ഗിനപയക്കെ എഹി തെരുക്കമ എപ്പാർ ലൊങ്ങബ ദരിൻ തർബിയത് കുറുമുക ദേജെ മിയതുക പ്രോഗ്രാമുക അഴുമെ വാഹകത കാലമൊമ്മിയുടനി കൊതിന്ന രംഗളകൊയ് പുണതീകൻ അഹ്ലാകെ സിഫത ദസ്കൊത്തിനുമ മസൽത ഹല്ലു കുറാനെകൊയ് മി കാങ്കമ ഗുളകൊത്തും അഴുമെ മിയതുക പ്രോഗ്രാമുക വാഹകത കാലമുണ്ടാണി എഹിമ കുട കുട വകുത്തുക്കുളക്ക ഫോ പ്രോഗ്രാമ തൽക്കൊള്ളാണ്
1: ഹിത്തകുകെ മാമിലാമിലി